0: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഒക്ടോബർ മാസം 11 ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. കാരുണ്യപ്രവർത്തികളുടെ അടിസ്ഥാനം പ്രാർത്ഥനയാണ് പാപ്പ. 1869 മുതൽ റോമിലെ വിവിധ തെരുവുകളിൽ കഴിയുന്ന സഹോദരങ്ങൾക്കു വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയായ ചീർക്കോളോ സാൻ പിയത്രോ അംഗങ്ങൾക്ക് ലിയോ 14 പാപ്പ ഒക്ടോബർ മാസം 12 കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സന്ദേശത്തിൽ അംഗങ്ങളെ സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കുവച്ചു. പാപ്പായുടെ നാമത്തിൽ സംഘടനയിലെ അംഗങ്ങൾ ദിവസേന വിതരണം ചെയ്യുന്ന ഭക്ഷണം, ഭവനരഹിതർക്ക് രാത്രി കഴിയുവാനുള്ള ഇടങ്ങൾ, പ്രയാസകരമായ കുടുംബങ്ങൾക്ക് താമസം, മറ്റു സേവനങ്ങൾ എന്നിവ നൽകുന്നതിൽ അവരെ പ്രശംസിച്ചതോടൊപ്പം ദൈവത്തിൽ നിന്നു മാത്രം പ്രതിഫലം ലഭിക്കുന്ന ഒരു ദാനധർമ്മത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ കൽപ്പന നിറവേറ്റുന്നതാണ് ഈ സേവനങ്ങളെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ദരിദ്രരുടെയും ദുർബലരുടെയും ഇടയിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന സഭയുടെ ഏറ്റവും മനോഹരമായ മുഖം പ്രകടമാക്കുന്നതാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്നും പാപ്പ എടുത്തു പറഞ്ഞു. പ്രാർത്ഥന, പ്രവർത്തനം, ത്യാഗം എന്നിങ്ങനെയുള്ള 3 അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചും പാപ്പ തുടർന്ന് പരാമർശിച്ചു. പ്രാർത്ഥനയാണ് കാരുണ്യപ്രവർത്തികളുടെ അടിത്തറയെന്നും നാം നൽകുവാൻ വിളിക്കപ്പെട്ട അതേ കാരുണ്യപ്രവർത്തനങ്ങൾ തിരികെ നമുക്ക് ലഭിക്കുന്ന ആ ബന്ധമാണ് പ്രാർത്ഥനയെന്നും പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞു. പാപ്പായ്ക്ക് ശ്വാസകോശത്തിൽ മുഴ, ശസ്ത്രക്രിയ ഉടൻ. ഒക്ടോബർ മാസം 11 ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ലിയോ 14 പാപ്പ തന്റെ ശ്വാസകോശത്തിൽ ഒരു മുഴ കണ്ടെത്തിയെന്നും അതിനാൽ അത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതിനായി താൻ വിധേയനാകുന്നുവെന്നും വിശ്വാസികളോട് പറഞ്ഞു. പ്രാഥമിക ഘട്ടത്തിലുള്ളതും ഒരു പ്രത്യേക ഭാഗത്തു മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതുമായ ഒരു മുഴയാണ് ഇതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വത്തിക്കാനിലെ ജെമെല്ലി ആശുപത്രിയിലാണ് അടുത്ത ദിവസങ്ങളിൽ ഈ ശസ്ത്രക്രിയ നടക്കുക. മധ്യാഹ്ന പ്രാർത്ഥനയിൽ നേരിട്ടും തത്സമയ സംരക്ഷണം വഴിയും പങ്കെടുത്ത ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളോടും പാപ്പ തന്റെ നന്ദി അറിയിച്ചതോടൊപ്പം അവരുടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് വത്തിക്കാൻ വാർത്താകാര്യാലയം ഡയറക്ടർ മത്തയോ ബ്രൂണി ശസ്ത്രക്രിയ അടുത്ത ആഴ്ച ആദ്യ ദിവസങ്ങളിൽ നടക്കുമെന്നും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആശുപത്രിവാസം ഏകദേശം 1 നീണ്ടുനിൽക്കുമെന്നും അറിയിച്ചു. പാപ്പായുടെ രോഗം മാറുന്നതിനും സുഖം പ്രാപിക്കുന്നതിനും പ്രാർത്ഥനാപൂർവമുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാൻ സമിതികൾ സന്ദേശങ്ങളയച്ചു. അതോടൊപ്പം ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജോ മത്തറെല്ല, പ്രധാനമന്ത്രി ജോർജ മെലോണി തുടങ്ങിയ വിവിധ രാഷ്ട്രനേതാക്കളും പാപ്പായ്ക്ക് പിന്തുണ അറിയിച്ചു. വത്തിക്കാൻ വിശുദ്ധ പത്രോസിന്റെ ബസിലേക്ക് പുതിയ ആർച്ച് പ്രീസ്റ്റ് മോൺസിഞ്ഞോർ വിത്തോറിയോ ഫ്രാഞ്ചെസ്കോ വിയോളയെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ പുതിയ ആർച്ച് പ്രീസ്റ്റായി ലിയോ 14 പാപ്പ നിയമിച്ചു. ഇതോടൊപ്പം വത്തിക്കാൻ സിറ്റിക്കായുള്ള തന്റെ വികാരി ജനറലായും ബസിലിക്കയുടെ നിർമ്മാണ സംരക്ഷണ സമിതി ഫാബ്രിക്കാദി സാൻ പിയത്രോയുടെ അധ്യക്ഷനായും അദ്ദേഹത്തെ പാപ്പ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ 5 ആരാധനക്രമത്തിനും കൂദാശകളുടെ ക്രമീകരണത്തിനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് ഈ പുതിയ നിയോഗം. അതേസമയം ഡിക്കസ്റ്ററിയുടെ പുതിയ സെക്രട്ടറിയായി സ്പെയിൻ സ്വദേശിയായ മോൺസിഞ്ഞോർ ഗാർസിയ മസിയാസിനെയും പാപ്പ നിയമിച്ചു. ദൈവത്തിന്റെ രക്ഷയെന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള വിരുന്നാണ് ആർച്ച് ബിഷപ്പ് ഗലഗർ. ദുരിതവും പട്ടിണിയും പലായനവും കേവലം സ്ഥിതിവിവര കണക്കുകളല്ല ദൈവത്തിനു മുൻപിൽ ഓരോ വ്യക്തിക്കും ഒരു പേരും മുഖവുമുണ്ടെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് 112 ലോക കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ദിനാചരണത്തോടനുബന്ധിച്ച് ജനീവയിലെ നോത്രദാം ബസിലിക്കയിൽ അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ വചന സന്ദേശം നൽകി. ഈ കുഞ്ഞുങ്ങളിൽ ഒരുവന് പോലുമെന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായി നടന്ന ദിവ്യബലിയിൽ ലിയോ 14 പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അടിയന്തര സഹായങ്ങൾക്കപ്പുറത്തേക്ക് സഹാനുഭൂതിയും സംരക്ഷണവും വ്യാപിപ്പിക്കുവാൻ

ക്രൈസ്തവ സമൂഹങ്ങളോടും അന്താരാഷ്ട്ര സമൂഹത്തോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദൈവത്തിന്റെ രക്ഷയെന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള ബിരുന്നാണെന്നും ആ സാർവത്രികതയിൽ ഓരോ വ്യക്തിയുടെയും കണ്ണീരൊപ്പുവാൻ ദൈവം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഒക്ടോബർ മാസം 11 തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥന നയിച്ച അവസരത്തിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 28 ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിയാണ് പാപ്പ സംസാരിച്ചത്.

0: പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ശുഭ ഞായർ.
1: Cari fratelli e sorelle, buona domenica. Oggi nel Vangelo Gesù parla della festa di nozze preparata da un re per suo figlio. Il matrimonio di un figlio è un momento speciale per ogni famiglia. E questo padre felice vuole condividere con tutti la sua gioia.
0: ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു രാജാവ് തന്റെ മകനു വേണ്ടി ഒരുക്കിയ കല്യാണ വിരുന്നിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ഒരു മകന്റെ വിവാഹം ഏതൊരു കുടുംബത്തിനും വളരെ വിശേഷപ്പെട്ട ഒരു ദിനമാണ്. സന്തോഷവാനായ ഈ പിതാവ് തന്റെ ആനന്ദം എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരു വിരുന്നൊരുക്കുകയും നിരവധി ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതേക്കുറിച്ച് വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നത് ഇപ്രകാരമാണ്: നന്മയെന്നത് അതിന്റെ സ്വഭാവത്താൽ തന്നെ വിളംബരം ചെയ്യപ്പെടുന്ന ഒന്നാണ്. ബോനും ദിച്ചിത്തൂർ ദിഫുസീവും സൂയി. നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കഥയിലെ ചിത്രീകരണവും നമ്മോട് സംസാരിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. നല്ലത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സ്വന്തം സന്തോഷത്തിൽ മറ്റുള്ളവരെ കൂടി പങ്കുചേർക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു വെളിച്ചം അവിടെ തെളിയുന്നു. എന്നാൽ ഇത്രയും മനോഹരമായ ഒരു ക്ഷണം ലഭിച്ചിട്ടും വിരുന്നിൽ പങ്കുചേരുന്നതിന് പകരം ക്ഷണിതാക്കൾ പിന്മാറുകയും തങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മടങ്ങുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിൽ ചിലരാകട്ടെ പ്രകോപിതരായി രാജാവിന്റെ സന്ദേശവാഹകരെ അപമാനിക്കുകയും വധിക്കുകയും പോലും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഇതും സംഭവിക്കാറുണ്ട്. നമ്മൾ നൽകുന്ന നന്മ എപ്പോഴും മനസ്സിലാക്കപ്പെടണമെന്നോ അംഗീകരിക്കപ്പെടണമെന്നോ പ്രശംസിക്കപ്പെടണമെന്നോ ഇല്ല. ചിലപ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും നിരസിക്കപ്പെടുകയും ചെയ്തേക്കാം. എന്നാൽ അത് നമ്മെ തളർത്തരുത്. നിരസിക്കൽ നേരിട്ടിട്ടും രാജാവ് വിവാഹം റദ്ദാക്കുകയോ ആഘോഷങ്ങൾ വേണ്ടെന്നുവയ്ക്കുകയോ ചെയ്യുന്നില്ല. പകരം വധൂവരന്മാരുടെ സന്തോഷം എല്ലാവർക്കും ഒരു സമ്മാനമാകേണ്ടതിന് തെരുവുകളിൽ പോയി ആളുകളെ വിളിച്ചുകൊണ്ടുവരുവാൻ തന്റെ സേവകരെ അയച്ചുകൊണ്ട് അവൻ തന്റെ ക്ഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ നാം സ്വയം ചോദിക്കേണ്ടതുണ്ട്: ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? വിശുദ്ധ ജെറോം രാജാവിനെ സ്വർഗസ്ഥനായ പിതാവായും മണവാളനെ യേശുവായും മണവാട്ടിയെ തിരുസഭയായും ചിത്രീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ അസ്തിത്വം അവനോടൊപ്പം പങ്കുവയ്ക്കുവാനും അവനോടൊപ്പം ജീവൻ വഹിക്കുന്നവരാകുവാനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മുഖ്യ കഥാപാത്രങ്ങളിൽ നാമും ഭാഗമാകുന്നു. ആ വിവാഹാഘോഷം നമ്മുടേതാണ്. വിരുന്നുശാല നമ്മുടെ പള്ളികളും നമ്മുടെ വീടുകളും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളുമാണ്. അവിടെയാണ് എല്ലാ ദിവസവും രാജാവിന്റെ പുത്രനായ യേശു ക്രിസ്തു നമ്മോട് വീണ്ടും തന്റെ സ്നേഹം പ്രഖ്യാപിക്കുന്നതും നമ്മുടെ അമ്മേൻ എന്ന മറുപടിക്കായി കാത്തിരിക്കുന്നതും. അവിടെ മണവാട്ടിയെപ്പോലെ മാമോദീസായുടെ ശുഭ്രവസ്ത്രമണിഞ്ഞും ദൈവത്തോടും പരസ്പരവും നമ്മെ അടുപ്പിക്കുന്ന സൽപ്രവർത്തികളുടെ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും നമ്മൾ അവിടുത്തെ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് നമ്മൾ വിളിച്ചു പറയുന്ന സന്തോഷം കൃത്രിമമല്ല, മറിച്ച് ആഴമുള്ളതും വ്യക്തവും യഥാർത്ഥവുമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ മുഖങ്ങളെപ്പോലെ മനോഹരവും നമ്മുടെ ദിനചര്യകളിലെ അധ്വാനം, പുഞ്ചിരി, കണ്ണുനീർ, ഹസ്തദാനം, നന്മയുടെ പ്രവൃത്തികൾ എന്നിവ പോലെ സത്യസന്ധവുമാണത്. ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം നൽകിയ ദാനവുമാണത്. അതുകൊണ്ട് ഈ സന്തോഷത്തിൽ വളരുവാനും ഇത് മനസ്സിലാക്കപ്പെടാത്ത ഇടങ്ങളിൽ പോലും ഉദാരമനസ്കതയോടും ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ എപ്പോഴും എവിടെയും ഇത് പ്രഘോഷിക്കുവാനും നമ്മെ സഹായിക്കണമേ എന്ന് കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
1: Chiediamo dunque a Maria, madre del Signore, che ci aiuti a crescere in questa gioia e ad annunciarla sempre e ovunque, anche là dove non è compresa, con generosità, con coraggio e con fede.
0: ഈ വാക്കുകളെ തുടർന്ന് പാപ്പ കർത്താവിന്റെ മാലാഖ എന്ന് തുടങ്ങുന്ന മധ്യാന പ്രാർത്ഥന നയിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം ഏവർക്കും നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae.
2: Et concepit Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genitrix,
2: quini efficiamur promissionibus Christi.
1: Oremus. Gratiam tuam quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis. Requiem aeternam dona eis, Domine.
2: Et lux perpetua luce a teis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fecit caelum et terram.
1: Benedicat vos, omnipotens Deus, Pater et Filius, et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഭീകരത പാപ്പ എടുത്തു പറയുകയും സമാധാനത്തിനായുള്ള അഭ്യർത്ഥന പുതുക്കുകയും ചെയ്തു. തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഇരകളെ പ്രത്യേകം പരാമർശിച്ച പാപ്പ ഇത് തടയുവാൻ സാധ്യമായ എല്ലാ നടപടികളും നടപ്പിലാക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. തന്റെ ശ്വാസകോശത്തിൽ രൂപപ്പെട്ട മുഴ നീക്കം ചെയ്യുന്നതിനായി ഒരു ശസ്ത്രക്രിയയ്ക്കായി താൻ വിധേയനാകുന്നുവെന്നും അതിനായി ഏവരുടെയും പ്രാർത്ഥനകൾ ഒപ്പമുണ്ടാകണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു. ഏവർക്കും നല്ല ഒരു ഞായറാഴ്ചയും പാപ്പ ആശംസിച്ചു.
1: ഗ്രാസിയെ, ബോണ ഡൊമെനിക്ക.
0: അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBSന്റെ വരികൾക്ക് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഗാനം ആലാപനം ജൂലി തങ്കച്ചൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഒക്ടോബർ മാസം 11 ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. കാരുണ്യപ്രവർത്തികളുടെ അടിസ്ഥാനം പ്രാർത്ഥനയാണ് പാപ്പ. 1869 മുതൽ റോമിലെ വിവിധ തെരുവുകളിൽ കഴിയുന്ന സഹോദരങ്ങൾക്കു വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയായ ചീർക്കോളോ സാൻ പിയത്രോ അംഗങ്ങൾക്ക് ലിയോ 14 പാപ്പ ഒക്ടോബർ മാസം 12 കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സന്ദേശത്തിൽ അംഗങ്ങളെ സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കുവച്ചു. പാപ്പായുടെ നാമത്തിൽ സംഘടനയിലെ അംഗങ്ങൾ ദിവസേന വിതരണം ചെയ്യുന്ന ഭക്ഷണം, ഭവനരഹിതർക്ക് രാത്രി കഴിയുവാനുള്ള ഇടങ്ങൾ, പ്രയാസകരമായ കുടുംബങ്ങൾക്ക് താമസം, മറ്റു സേവനങ്ങൾ എന്നിവ നൽകുന്നതിൽ അവരെ പ്രശംസിച്ചതോടൊപ്പം ദൈവത്തിൽ നിന്നു മാത്രം പ്രതിഫലം ലഭിക്കുന്ന ഒരു ദാനധർമ്മത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ കൽപ്പന നിറവേറ്റുന്നതാണ് ഈ സേവനങ്ങളെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ദരിദ്രരുടെയും ദുർബലരുടെയും ഇടയിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന സഭയുടെ ഏറ്റവും മനോഹരമായ മുഖം പ്രകടമാക്കുന്നതാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്നും പാപ്പ എടുത്തു പറഞ്ഞു. പ്രാർത്ഥന, പ്രവർത്തനം, ത്യാഗം എന്നിങ്ങനെയുള്ള 3 അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചും പാപ്പ തുടർന്ന് പരാമർശിച്ചു. പ്രാർത്ഥനയാണ് കാരുണ്യപ്രവർത്തികളുടെ അടിത്തറയെന്നും നാം നൽകുവാൻ വിളിക്കപ്പെട്ട അതേ കാരുണ്യപ്രവർത്തനങ്ങൾ തിരികെ നമുക്ക് ലഭിക്കുന്ന ആ ബന്ധമാണ് പ്രാർത്ഥനയെന്നും പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞു. പാപ്പായ്ക്ക് ശ്വാസകോശത്തിൽ മുഴ, ശസ്ത്രക്രിയ ഉടൻ. ഒക്ടോബർ മാസം 11 ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്കു ശേഷം ലിയോ 14 പാപ്പ തന്റെ ശ്വാസകോശത്തിൽ ഒരു മുഴ കണ്ടെത്തിയെന്നും അതിനാൽ അത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതിനായി താൻ വിധേയനാകുന്നുവെന്നും വിശ്വാസികളോട് പറഞ്ഞു. പ്രാഥമിക ഘട്ടത്തിലുള്ളതും ഒരു പ്രത്യേക ഭാഗത്തു മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതുമായ ഒരു മുഴയാണ് ഇതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വത്തിക്കാനിലെ ജെമെല്ലി ആശുപത്രിയിലാണ് അടുത്ത ദിവസങ്ങളിൽ ഈ ശസ്ത്രക്രിയ നടക്കുക. മധ്യാഹ്ന പ്രാർത്ഥനയിൽ നേരിട്ടും തത്സമയ സംരക്ഷണം വഴിയും പങ്കെടുത്ത ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളോടും പാപ്പ തന്റെ നന്ദി അറിയിച്ചതോടൊപ്പം അവരുടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് വത്തിക്കാൻ വാർത്താകാര്യാലയം ഡയറക്ടർ മത്തയോ ബ്രൂണി ശസ്ത്രക്രിയ അടുത്ത ആഴ്ച ആദ്യ ദിവസങ്ങളിൽ നടക്കുമെന്നും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആശുപത്രിവാസം ഏകദേശം 1 നീണ്ടുനിൽക്കുമെന്നും അറിയിച്ചു. പാപ്പായുടെ രോഗം മാറുന്നതിനും സുഖം പ്രാപിക്കുന്നതിനും പ്രാർത്ഥനാപൂർവമുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാൻ സമിതികൾ സന്ദേശങ്ങളയച്ചു. അതോടൊപ്പം ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജോ മത്തറെല്ല, പ്രധാനമന്ത്രി ജോർജ മെലോണി തുടങ്ങിയ വിവിധ രാഷ്ട്രനേതാക്കളും പാപ്പായ്ക്ക് പിന്തുണ അറിയിച്ചു. വത്തിക്കാൻ വിശുദ്ധ പത്രോസിന്റെ ബസിലേക്ക് പുതിയ ആർച്ച് പ്രീസ്റ്റ് മോൺസിഞ്ഞോർ വിത്തോറിയോ ഫ്രാഞ്ചെസ്കോ വിയോളയെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ പുതിയ ആർച്ച് പ്രീസ്റ്റായി ലിയോ 14 പാപ്പ നിയമിച്ചു. ഇതോടൊപ്പം വത്തിക്കാൻ സിറ്റിക്കായുള്ള തന്റെ വികാരി ജനറലായും ബസിലിക്കയുടെ നിർമ്മാണ സംരക്ഷണ സമിതി ഫാബ്രിക്കാദി സാൻ പിയത്രോയുടെ അധ്യക്ഷനായും അദ്ദേഹത്തെ പാപ്പ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ 5 ആരാധനക്രമത്തിനും കൂദാശകളുടെ ക്രമീകരണത്തിനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് ഈ പുതിയ നിയോഗം. അതേസമയം ഡിക്കസ്റ്ററിയുടെ പുതിയ സെക്രട്ടറിയായി സ്പെയിൻ സ്വദേശിയായ മോൺസിഞ്ഞോർ ഗാർസിയ മസിയാസിനെയും പാപ്പ നിയമിച്ചു. ദൈവത്തിന്റെ രക്ഷയെന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള വിരുന്നാണ് ആർച്ച് ബിഷപ്പ് ഗലഗർ. ദുരിതവും പട്ടിണിയും പലായനവും കേവലം സ്ഥിതിവിവര കണക്കുകളല്ല ദൈവത്തിനു മുൻപിൽ ഓരോ വ്യക്തിക്കും ഒരു പേരും മുഖവുമുണ്ടെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് 112 ലോക കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ദിനാചരണത്തോടനുബന്ധിച്ച് ജനീവയിലെ നോത്രദാം ബസിലിക്കയിൽ അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ വചന സന്ദേശം നൽകി. ഈ കുഞ്ഞുങ്ങളിൽ ഒരുവന് പോലും എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായി നടന്ന ദിവ്യബലിയിൽ ലിയോ 14-ാമൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അടിയന്തര സഹായങ്ങൾക്കപ്പുറത്തേക്ക് സഹാനുഭൂതിയും സംരക്ഷണവും വ്യാപിപ്പിക്കുവാൻ ക്രൈസ്തവ സമൂഹങ്ങളോടും അന്താരാഷ്ട്ര സമൂഹത്തോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദൈവത്തിന്റെ രക്ഷയെന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള വിരുന്നാണെന്നും ആ സാർവത്രികതയിൽ ഓരോ വ്യക്തിയുടെയും കണ്ണീരൊപ്പുവാൻ ദൈവം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഒക്ടോബർ മാസം 11-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥന നയിച്ച അവസരത്തിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 28 ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിയാണ് പാപ്പ സംസാരിച്ചത്.

0: പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, ശുഭ ഞായർ.
1: Cari fratelli e sorelle, buona domenica. Oggi nel Vangelo Gesù parla della festa di nozze preparata da un re per suo figlio. Il matrimonio di un figlio è un momento speciale per ogni famiglia. E questo padre felice vuole condividere con tutti la sua gioia.
0: ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു രാജാവ് തന്റെ മകനു വേണ്ടി ഒരുക്കിയ കല്യാണ വിരുന്നിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ഒരു മകന്റെ വിവാഹം ഏതൊരു കുടുംബത്തിനും വളരെ വിശേഷപ്പെട്ട ഒരു ദിനമാണ്. സന്തോഷവാനായ ഈ പിതാവ് തന്റെ ആനന്ദം എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരു വിരുന്നൊരുക്കുകയും നിരവധി ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതേക്കുറിച്ച് വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നത് ഇപ്രകാരമാണ്: നന്മയെന്നത് അതിന്റെ സ്വഭാവത്താൽ തന്നെ വിളംബരം ചെയ്യപ്പെടുന്ന ഒന്നാണ്. ബോനും ദിച്ചിത്തൂർ ദിഫുസീവും സൂയി. നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കഥയിലെ ചിത്രീകരണവും നമ്മോട് സംസാരിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. നല്ലത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സ്വന്തം സന്തോഷത്തിൽ മറ്റുള്ളവരെ കൂടി പങ്കുചേർക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു വെളിച്ചം അവിടെ തെളിയുന്നു. എന്നാൽ ഇത്രയും മനോഹരമായ ഒരു ക്ഷണം ലഭിച്ചിട്ടും വിരുന്നിൽ പങ്കുചേരുന്നതിനു പകരം ക്ഷണിതാക്കൾ പിന്മാറുകയും തങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മടങ്ങുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിൽ ചിലരാകട്ടെ പ്രകോപിതരായി രാജാവിന്റെ സന്ദേശവാഹകരെ അപമാനിക്കുകയും വധിക്കുകയും പോലും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഇതും സംഭവിക്കാറുണ്ട്. നമ്മൾ നൽകുന്ന നന്മ എപ്പോഴും മനസ്സിലാക്കപ്പെടണമെന്നോ അംഗീകരിക്കപ്പെടണമെന്നോ പ്രശംസിക്കപ്പെടണമെന്നോ ഇല്ല. ചിലപ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും നിരസിക്കപ്പെടുകയും ചെയ്തേക്കാം. എന്നാൽ അത് നമ്മെ തളർത്തരുത്. നിരസിക്കൽ നേരിട്ടിട്ടും രാജാവ് വിവാഹം റദ്ദാക്കുകയോ ആഘോഷങ്ങൾ വേണ്ടെന്നുവയ്ക്കുകയോ ചെയ്യുന്നില്ല. പകരം വധൂവരന്മാരുടെ സന്തോഷം എല്ലാവർക്കും ഒരു സമ്മാനമാകേണ്ടതിന് തെരുവുകളിൽ പോയി ആളുകളെ വിളിച്ചുകൊണ്ടുവരുവാൻ തന്റെ സേവകരെ അയച്ചുകൊണ്ട് അവൻ തന്റെ ക്ഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ നാം സ്വയം ചോദിക്കേണ്ടതുണ്ട്: ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? വിശുദ്ധ ജെറോം രാജാവിനെ സ്വർഗസ്ഥനായ പിതാവായും മണവാളനെ യേശുവായും മണവാട്ടിയെ തിരുസഭയായും ചിത്രീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ അസ്തിത്വം അവനോടൊപ്പം പങ്കുവയ്ക്കുവാനും അവനോടൊപ്പം ജീവൻ വഹിക്കുന്നവരാകുവാനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മുഖ്യ കഥാപാത്രങ്ങളിൽ നാമും ഭാഗമാകുന്നു. ആ വിവാഹാഘോഷം നമ്മുടേതാണ്. വിരുന്നുശാല നമ്മുടെ പള്ളികളും നമ്മുടെ വീടുകളും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളുമാണ്. അവിടെയാണ് എല്ലാ ദിവസവും രാജാവിന്റെ പുത്രനായ യേശു ക്രിസ്തു നമ്മോട് വീണ്ടും തന്റെ സ്നേഹം പ്രഖ്യാപിക്കുന്നതും നമ്മുടെ അമ്മേൻ എന്ന മറുപടിക്കായി കാത്തിരിക്കുന്നതും. അവിടെ മണവാട്ടിയെപ്പോലെ മാമോദീസായുടെ ശുഭ്രവസ്ത്രമണിഞ്ഞും ദൈവത്തോടും പരസ്പരവും നമ്മെ അടുപ്പിക്കുന്ന സൽപ്രവർത്തികളുടെ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും നമ്മൾ അവിടുത്തെ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് നമ്മൾ വിളിച്ചു പറയുന്ന സന്തോഷം കൃത്രിമമല്ല, മറിച്ച് ആഴമുള്ളതും വ്യക്തവും യഥാർത്ഥവുമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ മുഖങ്ങളെപ്പോലെ മനോഹരവും നമ്മുടെ ദിനചര്യകളിലെ അധ്വാനം, പുഞ്ചിരി, കണ്ണുനീർ, ഹസ്തദാനം, നന്മയുടെ പ്രവൃത്തികൾ എന്നിവ പോലെ സത്യസന്ധവുമാണത്. ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം നൽകിയ ദാനവുമാണത്. അതുകൊണ്ട് ഈ സന്തോഷത്തിൽ വളരുവാനും ഇത് മനസ്സിലാക്കപ്പെടാത്ത ഇടങ്ങളിൽ പോലും ഉദാരമനസ്കതയോടും ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ എപ്പോഴും എവിടെയും ഇത് പ്രഘോഷിക്കുവാനും നമ്മെ സഹായിക്കണമേ എന്ന് കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
1: Chiediamo dunque a Maria, madre del Signore, che ci aiuti a crescere in questa gioia e ad annunciarla sempre e ovunque, anche là dove non è compresa, con generosità, con coraggio e con fede.
0: ഈ വാക്കുകളെ തുടർന്ന് പാപ്പ കർത്താവിന്റെ മാലാഖ എന്ന് തുടങ്ങുന്ന മധ്യാന പ്രാർത്ഥന നയിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം ഏവർക്കും നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae.
2: Et concepit Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genitrix,
2: quini efficiamur promissionibus Christi.
1: Oremus. Gratiam tuam quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis. Requiem aeternam dona eis, Domine.
2: Et lux perpetua luce a teis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fecit caelum et terram.
1: Benedicat vos, omnipotens Deus, Pater et Filius, et Spiritus Sanctus.
2: Amen.

0: grazie, buona domenica.
1: അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് എം സി ബി എസിന്റെ വരികൾക്ക് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി എം സി ബി എസ്. സംഗീതം പകർന്ന ഗാനം ആലാപനം ജൂലി തങ്കച്ചൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. പാപ്പായുടെ ശസ്ത്രക്രിയ ഇന്ന് റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ നടക്കും. ലിയോ 14 പാപ്പായുടെ ശ്വാസകോശത്തിൽ കണ്ടെത്തിയ മുഴ നീക്കം ചെയ്യുന്നതിനായുള്ള ശസ്ത്രക്രിയ 13 ഒക്ടോബർ റോമിലെ ജെമെല്ലി ആശുപത്രിയിൽ പ്രാദേശിക സമയം വൈകുന്നേരം നടക്കും. പ്രാഥമിക ഘട്ടത്തിലുള്ളതും ഒരു പ്രത്യേക ഭാഗത്തു മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതുമായ ഒരു മുഴയാണ് ഇതെന്നത് പാപ്പ കഴിഞ്ഞ ദിവസം മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ വിശ്വാസികളെ അറിയിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പാപ്പയുടെ വിശ്രമം കണക്കിലെടുത്തുകൊണ്ട് ഒക്ടോബർ 20 ചൊവ്വാഴ്ച വരെയുള്ള പാപ്പയുടെ എല്ലാ പൊതുപരിപാടികളും കൂടിക്കാഴ്ചകളും റദ്ദാക്കിയതായി വത്തിക്കാൻ അറിയിച്ചു. ആരോഗ്യസ്ഥിതിയെ തുടർന്ന് വത്തിക്കാനിൽ നടക്കുന്ന അമോറിസ് ലെത്തീസ്യ 10th ഉച്ചകോടിയുടെ ചില സമയക്രമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 14 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടക്കുന്ന വിശുദ്ധ ബലിക്ക് പാപ്പയ്ക്കു പകരം കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ നേതൃത്വം നൽകും. അതുപോലെ തന്നെ അമോറിസ് ലെത്തീസ്യ ഉച്ചകോടിയുടെ അന്തിമ റിപ്പോർട്ടിന്റെ പ്രസിദ്ധീകരണവും മാറ്റിവച്ചിട്ടുണ്ട്. പാപ്പ വളരെ ശാന്തനാണ് കർദിനാൾ പിയത്രോ പരോളിൻ. റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ വെച്ച് ജോൺ പോൾ 1 ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ജോൺ പോൾ 1 യുസ്തീസ്യ എത് പാക്സ് അശാന്തമായ ഈ ലോകത്ത് സമാധാനം സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുവാനെത്തിയ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഫൗണ്ടേഷൻ പ്രസിഡന്റുമായ കർദിനാൾ പിയത്രോ പരോളിൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. തദ്വസരത്തിൽ ശ്വാസകോശത്തെ ബാധിച്ചിരിക്കുന്ന മുഴ നീക്കം ചെയ്യുന്നതിനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന പരിശുദ്ധ പിതാവിനോടുള്ള തന്റെ അടുപ്പവും കർദിനാൾ പങ്കുവച്ചു. പാപ്പ ഏറെ ശാന്തനാണെന്നും കഴിഞ്ഞ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ പാലിച്ച അതേ ശാന്തത ഇപ്പോഴും തുടരുന്നുവെന്നും കർദിനാൾ ചൂണ്ടിക്കാട്ടി. അസുഖം അതിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്നുള്ള പാപ്പയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനാൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുവാൻ കഴിയുമെന്നതാണ് ഏവരുടെയും പ്രതീക്ഷയെന്നും കർദിനാൾ പറഞ്ഞു. പാപ്പയുടെ അനാരോഗ്യ വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്നും എങ്കിലും ഇവയെല്ലാം ദൈവത്തിന്റെ അപ്രതീക്ഷിത വഴികളാണ് എന്ന് തിരിച്ചറിയുന്നുവെന്നും കർദിനാൾ പങ്കുവച്ചു. ഗ്വാദാലൂപ്പ ജൂബിലി വർഷത്തിന് തുടക്കം. സുവിശേഷവൽക്കരണ ദൗത്യം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ പാപ്പയുടെ ആഹ്വാനം. മെക്സിക്കോയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഗ്വാദാലൂപ്പ മാതാവിന്റെ ബസലിക്ക പുതുക്കി പണിതതിന്റെ 50th ലിയോ 14 പാപ്പ തന്റെ സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി അയച്ചു. പാപ്പയുടെ സന്ദേശം ഒക്ടോബർ 12 തിങ്കളാഴ്ച ഗ്വാദാലൂപ്പിയൻ ജൂബിലി വർഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബസലിക്കയിൽ നടത്തിയ ദിവ്യബലി മധ്യേ വായിച്ചു. തദ്വസരത്തിൽ പാപ്പയുടെ ആരോഗ്യത്തിനായും പ്രത്യേക പ്രാർത്ഥന നടത്തി. മെക്സിക്കോ സിറ്റി ആർച്ച് ബിഷപ്പ് കർദിനാൾ കാർലോസ് അഗിയർ റീറ്റ്സിനയച്ച സന്ദേശത്തിൽ മെക്സിക്കോയുടെ ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ പാരമ്പര്യത്തെ നന്ദിയോടെ സ്മരിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയിൽ ഒന്നിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ദരിദ്രരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിനോടൊപ്പം സുവിശേഷവൽക്കരണ ദൗത്യവും പ്രാർത്ഥനാ ജീവിതവും കൂടുതൽ ശക്തമാക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സൃഷ്ടിയുടെ സംരക്ഷണം മനുഷ്യരാശിയോടുള്ള പരിചരണത്തിൽ നിന്നും ഒഴിവാക്കാനാവാത്തതാണ് ആർച്ച് ബിഷപ്പ് എൽ കാസിസ്. സുസ്ഥിര വികസനത്തിനായി സാങ്കേതിക പരിഹാരങ്ങൾക്ക് പുറമേ ധാർമ്മികവും സാംസ്കാരികവുമായ വീക്ഷണം കൂടി അത്യന്താപേക്ഷിതമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽ കാസിസ് ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭയുടെ 2nd കമ്മിറ്റിയുടെ സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച ചർച്ചയിൽ പ്രസ്താവന അവതരിപ്പിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന സുസ്ഥിര വികസനം സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി മേഖലകളുടെ സമഗ്രമായ സന്തുലിതാവസ്ഥയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കേവലം ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ലെന്നും അത് സമകാലിക സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികളുടെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പനാമ ഭൂകമ്പം നിരവധി കുട്ടികൾ ദുരിതത്തിൽ. ഒക്ടോബർ 9 പനാമയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് 8,300 കുട്ടികളുൾപ്പെടെ 38,000 ആളുകൾക്ക് അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണെന്ന് യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വീടുകൾ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടിവെള്ള വിതരണ ശൃംഖലകൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവേദി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ഉപദേശകസ്വരത്തിൽ ജ്ഞാനം തേടുന്ന മക്കൾക്കും ശിഷ്യർക്കും നൽകപ്പെടുന്ന ഉദ്ബോധനങ്ങളുടെ ശൈലിയിൽ സോളമന്റേതുൾപ്പെടെയുള്ള ജ്ഞാനസൂക്തങ്ങൾ ഉൾക്കൊള്ളുന്നതും ഏറെ അർത്ഥവത്തും മനോഹരവുമായ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ആമുഖത്തിൽ നാം കണ്ടതുപോലെ രണ്ട് ഭാഗങ്ങളാണ് ഈ അധ്യായത്തിനുള്ളത്. മാസായിലെ യാക്കേയുടെ മകനായ ആഗൂറിന്റെ സൂക്തങ്ങളിൽ ആരംഭിക്കുന്ന 30:1 മുതലുള്ളതും സുഭാഷിത ഗ്രന്ഥത്തിലെ 5 അവസാനത്തേതുമായ ജ്ഞാനസൂക്ത ശേഖരത്തിന്റെ 2 മാസാരാജാവായ ലമുവേലിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന 31:1-9 വാക്യങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത്. സ്ത്രീകളുമായുള്ള ബന്ധവും ലഹരിപാനീയങ്ങളുടെ ഉപയോഗവും സംബന്ധിച്ച് മനുഷ്യർക്കുണ്ടായേക്കാവുന്ന തെറ്റായ പ്രവൃത്തികളിലും പ്രവണതകളിലും നിന്ന് അകന്നു നിൽക്കാനുള്ള ഉപദേശമാണ് ലമുവേൽ നൽകുന്നത്. ഈ അധ്യായത്തിന്റെ 10-31 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന 2 ഉത്തമ ഭാര്യയായ മാതൃകാസ്ത്രീയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ലമുവേലിന്റെ സൂക്തങ്ങൾ. സുഭാഷിത ഗ്രന്ഥത്തിലെ സൂക്തശേഖരങ്ങളുടെ അവസാനം കുറിക്കുന്ന 31 1-9 വാക്യങ്ങൾ ആമുഖമായി നാം കണ്ടതുപോലെ സ്ത്രീകളുമായുള്ള ബന്ധം, വീഞ്ഞിന്റെയും മറ്റു ലഹരിപാനീയങ്ങളുടെയും ഉപയോഗം, ദുരിതമനുഭവിക്കുന്നവരുടെയും അനാഥരുടെയും കാര്യത്തിൽ വേണ്ട ശ്രദ്ധ തുടങ്ങിയ ചില ചിന്തകളാണ് ഉൾക്കൊള്ളുന്നത്. മാസാരാജാവായ ലമുവേലിന്റെ അമ്മയുടെ ഉദ്ബോധനമെന്ന നിലയിലാണ് ഇവ എഴുതപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ ഉപദേശം ഗൗരവമായി എടുക്കണമെന്ന ഉദ്ബോധനം സുഭാഷിത ഗ്രന്ഥത്തിന്റെ വിവിധയിടങ്ങളിൽ നാം കാണുന്നുണ്ട്. രാജമാതാവിന് രാജാവിന്റെ ജീവിതത്തിലും കൊട്ടാരത്തിലും മാത്രമല്ല സമൂഹത്തിനു മുന്നിലും സുപ്രധാനമായ ഒരു സ്ഥാനമാണുള്ളത്. ആറ്റുനോറ്റിരുന്നുണ്ടായ തന്റെ പ്രിയപുത്രനോട് സ്ത്രീകൾക്കുവേണ്ടി പൗരുഷവും കഴിവുകളും ധൂർത്തടിക്കരുതെന്നും കൽപ്പനകൾ മറക്കാനും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കാനും കാരണമാകുന്ന വിധത്തിൽ വീഞ്ഞിലും ലഹരിപാനീയങ്ങളിലും ആസക്തി പാടില്ലെന്നും അമ്മ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം കടമകൾ മറന്നുപോകാൻ ഇതുപോലെയുള്ള ശാരീരിക ബന്ധങ്ങളും ലഹരിപദാർത്ഥങ്ങളും കാരണമായേക്കാമെന്ന് മറന്നുപോകരുത്. പാവപ്പെട്ടവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കുമുള്ള നീതിയാണ് 2 പരാമർശിക്കപ്പെടുക. നാശത്തിന്റെ വക്കിലെത്തിയവന് ലഹരിയും കഠിന ദുഃഖത്തിലകപ്പെട്ടവർക്ക് വീഞ്ഞും ദാരിദ്ര്യവും ദുഃഖവും മറക്കാൻ താൽക്കാലിക ആശ്വാസത്തിന് ഉപകാരപ്രദമായേക്കാം. സമൂഹത്തിൽ ശബ്ദം നഷ്ടപ്പെട്ടവർക്കും അനാഥർക്കും ശബ്ദമാകാനും നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും അമ്മ തന്റെ പുത്രനായ രാജാവിനെ ഉപദേശിക്കുന്നതാണ് ഈ ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ നാം കാണുന്നത്. ലമുവേലിന് അമ്മ നൽകുന്ന ഈ ഉപദേശങ്ങൾ ഈ വചനങ്ങൾ ധ്യാനിക്കുന്ന നമുക്കുവേണ്ടിക്കൂടിയുള്ള ഉദ്ബോധനങ്ങളാണ്. ഉത്തമയായ സ്ത്രീയും ഭാര്യയും. സുഭാഷിതങ്ങളുടെ തന്നെ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളിൽ വിവിധ രൂപകങ്ങളും സാഹചര്യങ്ങളും ഉപയോഗിച്ച് നൽകപ്പെടുന്ന ഒരു ഉദ്ബോധന ചിന്തയാണ് ദാമ്പത്യ വിശ്വസ്തത. ഉത്തമയും വിശ്വസ്തയുമായ ഭാര്യ എത്ര അമൂല്യയാണെന്നും അനുഗ്രഹമാണെന്നുമുള്ള ഉദ്ബോധനമാണ് 31 2 നാം കാണുന്നത്. 22 വാക്യങ്ങളുള്ള ഈ ഭാഗത്ത് ചില സങ്കീർത്തനങ്ങളിലെയും സുഭാഷിതങ്ങളിലെയുമുൾപ്പെടെ വിശുദ്ധഗ്രന്ഥത്തിലും മറ്റു കൃതികളിലും കാണുന്ന ഹിബ്രായ അക്ഷരമാലാക്രമത്തിൽ രചിക്കപ്പെട്ട വാക്യങ്ങളാണുള്ളത്. എപ്രകാരമുള്ള ഒരു സ്ത്രീയെയാണ് ഒരു യുവാവ് തേടേണ്ടത് എന്ന ആശയം കൂടി ഈ വാക്കുകൾക്ക് പിന്നിലുണ്ട്. അമൂല്യമായ രത്നങ്ങളേക്കാൾ വിലയുള്ളവളായാണ് ഉത്തമയായ ഭാര്യ വിശേഷിപ്പിക്കപ്പെടുക. ഭർത്താവുമായുള്ള അവളുടെ ബന്ധത്തിന്റെ പ്രത്യേകതകളാണ് തുടർന്ന് നാം കാണുന്നത്. ഭർത്താവ് അവളിൽ വിശ്വാസമർപ്പിക്കുന്നു, അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുന്നു.
അവൾ ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അവളുടെ പ്രവർത്തനങ്ങളും സർഗാത്മകമായ കഴിവുകളുമാണ് തുടർന്നുള്ള വാക്കുകളിൽ നാം കാണുന്നത്. ചുറുചുറുക്കോടെ നൂൽ നൂൽക്കുന്ന, വസ്ത്രം നെയ്യുന്ന, ജോലി ചെയ്യുന്ന, ഒരു വ്യാപാരിയുടെ കപ്പൽ പോലെ ആഹാരസാധനങ്ങൾ ശേഖരിക്കുന്ന, പുലർച്ചയ്ക്കു മുൻപേ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും പരിചാരികമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന, നല്ല നിലം നോക്കി വാങ്ങി സ്വന്തം സമ്പത്തുകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്ന ഒരുവളായാണ് സുഭാഷിതം അവളെ വിശേഷിപ്പിക്കുന്നത്. ചണവസ്ത്രമുണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുന്ന അവൾ തന്റെ വ്യാപാരം ലാഭകരമാണോയെന്ന് വിവേകപൂർവം പരിശോധിക്കുന്നുണ്ട്. ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരുവളായി കാരുണ്യമുള്ള സ്ത്രീയായാണ് ഉത്തമയായ സ്ത്രീ ഇവിടെ വിശേഷിപ്പിക്കപ്പെടുക. ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും ഒരു അനുഗ്രഹമായി കൂടിയാണ് അവൾ കണക്കാക്കപ്പെടുന്നത്. മഞ്ഞുകാലത്ത് അവർക്കു ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളും വിരിപ്പുകളും നിർമ്മിക്കുന്ന അവൾ മൃദുലവും ഭംഗിയേറിയതുമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ശ്രേഷ്ഠന്മാരുടെ മുന്നിൽ നഗരകവാടത്തിൽ, അതായത് പൊതുസമൂഹത്തിനു മുന്നിൽ അവളുടെ ഭർത്താവിന് പ്രശസ്തി ലഭിക്കുന്ന വിധത്തിലാണ് അവൾ പെരുമാറുന്നത്. കഴിവും അന്തസ്സുമുള്ള, ഭാവിയെക്കുറിച്ച് ശുഭാപ്തിവിശ്വാസമുള്ള, ജ്ഞാനം ഉള്ളിലുള്ള, ദയയുള്ള, അലസത വെടിഞ്ഞ് കുടുംബാംഗങ്ങളുടെ നടപടികൾ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്ന ഒരു സ്ത്രീയാണവൾ. ഉത്തമയായ സ്ത്രീ എപ്രകാരമുള്ളവളാണ് എന്ന വിവരണത്തിനു ശേഷം ഭർത്താവിന്റെയും മക്കളുടെയും കണ്ണുകളിൽ അത്തരമൊരു സ്ത്രീ എപ്രകാരമാണ് കാണപ്പെടുന്നത് എന്നാണ് തുടർന്നുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഭാഗ്യവതിയായ ഒരു സ്ത്രീയായി മക്കളും ഭർത്താവും അവളെ കാണുന്നു. കഴിവുള്ള അനേകം സ്ത്രീകളെക്കാൾ മെച്ചപ്പെട്ടവളായി ഭർത്താവ് അവളെ പ്രശംസിക്കുന്നു. വ്യർത്ഥമായ അഴകും ഭംഗിയുമല്ല, ദൈവഭക്തിയാണ് ഉത്തമയായ സ്ത്രീയുടെ അഴകെന്ന്, അതാണ് അവളെ യഥാർത്ഥത്തിൽ പ്രശംസാർഹയാക്കുന്നതെന്ന് ഉദ്ബോധിപ്പിക്കുന്ന സുഭാഷിതവാക്യങ്ങൾ അത്തരമൊരു സ്ത്രീയും അവളുടെ അധ്വാനവും വിലമതിക്കപ്പെടുകയും സമൂഹമധ്യത്തിൽ പ്രശംസിക്കപ്പെടുകയും വേണമെന്ന ആശംസയോടെയാണ് അവസാനിക്കുന്നത്. ഉപസംഹാരം. 31 അധ്യായങ്ങളുള്ള സുഭാഷിതങ്ങളുടെ അവസാന അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ, ഇതിൽ നാം വായിക്കുന്ന മാസാരാജാവായ ലമുവേലിന്റെ അമ്മയുടെ ഉദ്ബോധനവാക്യങ്ങളെന്നതുപോലെ ജാതി, മത, വർഗ, വർണ്ണ, പ്രായഭേദമന്യേ നമുക്കേവർക്കും സ്വീകരിക്കാവുന്ന വിവേകപൂർവമുള്ള ജീവിതത്തിനും തിരഞ്ഞെടുപ്പുകൾക്കും വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് ഈ ഗ്രന്ഥം നമുക്ക് നൽകുന്നതെന്ന് തിരിച്ചറിയാം. സമ്പത്തും വസ്തുവകകളും നേട്ടങ്ങളുമൊക്കെ അനുഗ്രഹങ്ങളായി കണക്കാക്കാൻ സാധിക്കുമ്പോഴും ഉത്തരവാദിത്വപൂർണമായ, നീതിയും കരുണയും ജീവിക്കുന്ന, ദൈവഭക്തിയുള്ള, ജ്ഞാനോപദേശങ്ങളനുസരിച്ചുള്ള ഒരു ജീവിതശൈലിയാണ് നമ്മുടെ ജീവിതങ്ങളെ മനോഹരവും അനുഗ്രഹപ്രദവുമാക്കുന്നതെന്ന് സുഭാഷിതഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും മോശമായി ചിത്രീകരിക്കപ്പെടുന്ന സ്ത്രീരൂപത്തിന് വിപരീതമായി ഈ അവസാന അധ്യായത്തിൽ ജ്ഞാനത്തെ ഉത്തമയായ ഒരു സ്ത്രീയുടെ, നയിക്കാനും ഉദ്ബോധിപ്പിക്കാനും കഴിവുള്ള ഒരു അമ്മയുടെ രൂപത്തിൽ അവതരിപ്പിച്ച് ജീവിതത്തിലേക്കു വേണ്ട ഉപദേശങ്ങൾ നൽകുകയാണ് സുഭാഷിതഗ്രന്ഥം. എളിമയുള്ള മക്കളും ശിഷ്യരുമായി അറിവിലും ജ്ഞാനത്തിലുമുള്ള നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് നന്മയിലേക്കും അഭിമാനത്തിലേക്കും പ്രശസ്തിയിലേക്കും വിജയത്തിലേക്കും നമ്മെ നയിക്കാൻ കഴിവുള്ള ഈ ഉദ്ബോധനങ്ങൾ സ്വീകരിക്കുകയും അവയനുസരിച്ച് ജീവിക്കുകയും ഏവർക്കും ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ ലിബിൻ കൂമ്പാറ ഓപ്രേം എഴുതി, ജോജി ജോൺസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ.
3: ലിയോ പതിനാലാമൻ പാപ്പയുടെ ശ്വാസകോശത്തിലെ മുഴ നീക്കം ചെയ്യാനായി നടത്തിയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതായും പാപ്പ തന്റെ മുറിയിലേക്ക് മടങ്ങിയതായും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു.
2: പ്രാഥമിക ഘട്ടത്തിലുള്ളതും ഒരു പ്രത്യേക ഭാഗത്തു മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതുമായ ഒരു മുഴയാണ് ഇതെന്നത് പാപ്പ കഴിഞ്ഞ ദിവസം മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ വിശ്വാസികളെ അറിയിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പാപ്പയുടെ വിശ്രമം കണക്കിലെടുത്തുകൊണ്ട് ഒക്ടോബർ 20 ചൊവ്വാഴ്ച വരെയുള്ള പാപ്പയുടെ എല്ലാ പൊതുപരിപാടികളും കൂടിക്കാഴ്ചകളും റദ്ദാക്കിയതായി വത്തിക്കാൻ അറിയിച്ചു. ആരോഗ്യസ്ഥിതിയെ തുടർന്ന് വത്തിക്കാനിൽ നടക്കുന്ന അമോറിസ് ലെത്തീസ്യ 10 വാർഷിക ഉച്ചകോടിയുടെ ചില സമയക്രമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 14 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടക്കുന്ന വിശുദ്ധ ബലിക്ക് പാപ്പയ്ക്കു പകരം കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ നേതൃത്വം നൽകും. അതുപോലെ തന്നെ അമോറിസ് ലെത്തീസ്യ ഉച്ചകോടിയുടെ അന്തിമ റിപ്പോർട്ടിന്റെ പ്രസിദ്ധീകരണവും മാറ്റിവച്ചിട്ടുണ്ട്. പാപ്പ വളരെ ശാന്തനാണ് കർദിനാൾ പിയത്രോ പരോളിൻ. റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ വെച്ച് ജോൺ പോൾ ഒന്നാമൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ജോൺ പോൾ ഒന്നാമൻ യുസ്തീസ്യ എത്ത് പാക്സ് അശാന്തമായ ഈ ലോകത്ത് സമാധാനം സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുവാനെത്തിയ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഫൗണ്ടേഷൻ പ്രസിഡന്റുമായ കർദിനാൾ പിയത്രോ പരോളിൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. തദ്വസരത്തിൽ ശ്വാസകോശത്തെ ബാധിച്ചിരിക്കുന്ന മുഴ നീക്കം ചെയ്യുന്നതിനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന പരിശുദ്ധ പിതാവിനോടുള്ള തന്റെ അടുപ്പവും കർദിനാൾ പങ്കുവച്ചു. പാപ്പ ഏറെ ശാന്തനാണെന്നും കഴിഞ്ഞ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ പാലിച്ച അതേ ശാന്തത ഇപ്പോഴും തുടരുന്നുവെന്നും കർദിനാൾ ചൂണ്ടിക്കാട്ടി. അസുഖം അതിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്നുള്ള പാപ്പയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനാൽ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുവാൻ കഴിയുമെന്നതാണ് ഏവരുടെയും പ്രതീക്ഷയെന്നും കർദിനാൾ പറഞ്ഞു. പാപ്പയുടെ അനാരോഗ്യ വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്നും എങ്കിലും ഇവയെല്ലാം ദൈവത്തിന്റെ അപ്രതീക്ഷിത വഴികളാണ് എന്ന് തിരിച്ചറിയുന്നുവെന്നും കർദിനാൾ പങ്കുവച്ചു. ഗ്വാദാലൂപ്പ ജൂബിലി വർഷത്തിന് തുടക്കം സുവിശേഷവൽക്കരണ ദൗത്യം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ പാപ്പയുടെ ആഹ്വാനം. മെക്സിക്കോയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഗ്വാദാലൂപ്പ മാതാവിന്റെ ബസലിക്ക പുതുക്കിപ്പണിതതിന്റെ 50 വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14 പാപ്പ തന്റെ സന്ദേശം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി അയച്ചു. പാപ്പയുടെ സന്ദേശം ഒക്ടോബർ 12 തിങ്കളാഴ്ച ഗ്വാദാലൂപ്പിയൻ ജൂബിലി വർഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബസലിക്കയിൽ നടത്തിയ ദിവ്യബലി മധ്യെ വായിച്ചു. തദ്വസരത്തിൽ പാപ്പയുടെ ആരോഗ്യത്തിനായും പ്രത്യേക പ്രാർത്ഥന നടത്തി. മെക്സിക്കോ സിറ്റി ആർച്ച് ബിഷപ്പ് കർദിനാൾ കാർലോസ് അഗിയർ റീറ്റ്സിനയച്ച സന്ദേശത്തിൽ മെക്സിക്കോയുടെ ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ പാരമ്പര്യത്തെ നന്ദിയോടെ സ്മരിക്കുവാനും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയിൽ ഒന്നിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ദരിദ്രരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിനോടൊപ്പം സുവിശേഷവൽക്കരണ ദൗത്യവും പ്രാർത്ഥനാ ജീവിതവും കൂടുതൽ ശക്തമാക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സൃഷ്ടിയുടെ സംരക്ഷണം മനുഷ്യരാശിയോടുള്ള പരിചരണത്തിൽ നിന്നും ഒഴിവാക്കാനാവാത്തതാണ് ആർച്ച് ബിഷപ്പ് എൽ കാസിസ്. സുസ്ഥിര വികസനത്തിനായി സാങ്കേതിക പരിഹാരങ്ങൾക്ക് പുറമേ ധാർമ്മികവും സാംസ്കാരികവുമായ വീക്ഷണം കൂടി അത്യന്താപേക്ഷിതമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽ കാസിസ് ഐക്യരാഷ്ട്രസഭയുടെ 81st പൊതുസഭയുടെ 2nd കമ്മിറ്റിയുടെ സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച ചർച്ചയിൽ പ്രസ്താവന അവതരിപ്പിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന സുസ്ഥിര വികസനം സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി മേഖലകളുടെ സമഗ്രമായ സന്തുലിതാവസ്ഥയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം കേവലം ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ലെന്നും അത് സമകാലിക സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികളുടെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പനാമ ഭൂകമ്പം നിരവധി കുട്ടികൾ ദുരിതത്തിൽ. ഒക്ടോബർ 9 പനാമയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് 8,300 കുട്ടികളുൾപ്പെടെ 38,000 ആളുകൾക്ക് അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണെന്ന് യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം വീടുകൾ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടിവെള്ള വിതരണ ശൃംഖലകൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
4: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ഉപദേശകസ്വരത്തിൽ ജ്ഞാനം തേടുന്ന മക്കൾക്കും ശിഷ്യർക്കും നൽകപ്പെടുന്ന ഉദ്ബോധനങ്ങളുടെ ശൈലിയിൽ സോളമൻ്റേതുൾപ്പെടെയുള്ള ജ്ഞാനസൂക്തങ്ങൾ ഉൾക്കൊള്ളുന്നതും ഏറെ അർത്ഥവത്തും മനോഹരവുമായ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സുഭാഷിത ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ആമുഖത്തിൽ നാം കണ്ടതുപോലെ രണ്ട് ഭാഗങ്ങളാണ് ഈ അധ്യായത്തിനുള്ളത്. മാസായിലെ യാക്കേയുടെ മകനായ ആഗൂറിന്റെ സൂക്തങ്ങളിൽ ആരംഭിക്കുന്ന 30:1 മുതലുള്ളതും സുഭാഷിത ഗ്രന്ഥത്തിലെ 5 അവസാനത്തേതുമായ ജ്ഞാനസൂക്ത ശേഖരത്തിന്റെ 2 മാസാരാജാവായ ലമുവേലിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന 31:1-9 വാക്യങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത്. സ്ത്രീകളുമായുള്ള ബന്ധവും ലഹരിപാനീയങ്ങളുടെ ഉപയോഗവും സംബന്ധിച്ച് മനുഷ്യർക്കുണ്ടായേക്കാവുന്ന തെറ്റായ പ്രവൃത്തികളിലും പ്രവണതകളിലും നിന്ന് അകന്നു നിൽക്കാനുള്ള ഉപദേശമാണ് ലമുവേൽ നൽകുന്നത്. ഈ അധ്യായത്തിന്റെ 10-31 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന 2 ഉത്തമ ഭാര്യയായ മാതൃകാസ്ത്രീയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ലമുവേലിന്റെ സൂക്തങ്ങൾ. സുഭാഷിത ഗ്രന്ഥത്തിലെ സൂക്തശേഖരങ്ങളുടെ അവസാനം കുറിക്കുന്ന 31 1-9 വാക്യങ്ങൾ ആമുഖമായി നാം കണ്ടതുപോലെ സ്ത്രീകളുമായുള്ള ബന്ധം, വീഞ്ഞിന്റെയും മറ്റു ലഹരിപാനീയങ്ങളുടെയും ഉപയോഗം, ദുരിതമനുഭവിക്കുന്നവരുടെയും അനാഥരുടെയും കാര്യത്തിൽ വേണ്ട ശ്രദ്ധ തുടങ്ങിയ ചില ചിന്തകളാണ് ഉൾക്കൊള്ളുന്നത്. മാസാരാജാവായ ലമുവേലിന്റെ അമ്മയുടെ ഉദ്ബോധനമെന്ന നിലയിലാണ് ഇവ എഴുതപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ ഉപദേശം ഗൗരവമായി എടുക്കണമെന്ന ഉദ്ബോധനം സുഭാഷിത ഗ്രന്ഥത്തിന്റെ വിവിധയിടങ്ങളിൽ നാം കാണുന്നുണ്ട്. രാജമാതാവിന് രാജാവിന്റെ ജീവിതത്തിലും കൊട്ടാരത്തിലും മാത്രമല്ല സമൂഹത്തിനു മുന്നിലും സുപ്രധാനമായ ഒരു സ്ഥാനമാണുള്ളത്. ആറ്റുനോറ്റിരുന്നുണ്ടായ തന്റെ പ്രിയപുത്രനോട് സ്ത്രീകൾക്കുവേണ്ടി പൗരുഷവും കഴിവുകളും ധൂർത്തടിക്കരുതെന്നും കൽപ്പനകൾ മറക്കാനും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കാനും കാരണമാകുന്ന വിധത്തിൽ വീഞ്ഞിലും ലഹരിപാനീയങ്ങളിലും ആസക്തി പാടില്ലെന്നും അമ്മ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം കടമകൾ മറന്നുപോകാൻ ഇതുപോലെയുള്ള ശാരീരിക ബന്ധങ്ങളും ലഹരിപദാർത്ഥങ്ങളും കാരണമായേക്കാമെന്ന് മറന്നുപോകരുത്. പാവപ്പെട്ടവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കുമുള്ള നീതിയാണ് 2 പരാമർശിക്കപ്പെടുക. നാശത്തിന്റെ വക്കിലെത്തിയവന് ലഹരിയും കഠിന ദുഃഖത്തിലകപ്പെട്ടവർക്ക് വീഞ്ഞും ദാരിദ്ര്യവും ദുഃഖവും മറക്കാൻ താൽക്കാലിക ആശ്വാസത്തിന് ഉപകാരപ്രദമായേക്കാം. സമൂഹത്തിൽ ശബ്ദം നഷ്ടപ്പെട്ടവർക്കും അനാഥർക്കും ശബ്ദമാകാനും നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും അമ്മ തന്റെ പുത്രനായ രാജാവിനെ ഉപദേശിക്കുന്നതാണ് ഈ ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ നാം കാണുന്നത്. ലമുവേലിന് അമ്മ നൽകുന്ന ഈ ഉപദേശങ്ങൾ ഈ വചനങ്ങൾ ധ്യാനിക്കുന്ന നമുക്കുവേണ്ടി കൂടിയുള്ള ഉദ്ബോധനങ്ങളാണ്. ഉത്തമയായ സ്ത്രീയും ഭാര്യയും. സുഭാഷിതങ്ങളുടെ തന്നെ പുസ്തകത്തിന്റെ മറ്റ് അധ്യായങ്ങളിൽ വിവിധ രൂപകങ്ങളും സാഹചര്യങ്ങളും ഉപയോഗിച്ച് നൽകപ്പെടുന്ന ഒരു ഉദ്ബോധന ചിന്തയാണ് ദാമ്പത്യ വിശ്വസ്തത. ഉത്തമയും വിശ്വസ്തയുമായ ഭാര്യ എത്ര അമൂല്യയാണെന്നും അനുഗ്രഹമാണെന്നുമുള്ള ഉദ്ബോധനമാണ് 31-ാം അധ്യായത്തിന്റെ 2-ാം പകുതിയിൽ നാം കാണുന്നത്. 22 ഈ ഭാഗത്ത് ചില സങ്കീർത്തനങ്ങളിലെയും സുഭാഷിതങ്ങളിലെയുമുൾപ്പെടെ വിശുദ്ധഗ്രന്ഥത്തിലും മറ്റു കൃതികളിലും കാണുന്ന ഹിബ്രായ അക്ഷരമാലാക്രമത്തിൽ രചിക്കപ്പെട്ട വാക്യങ്ങളാണുള്ളത്. എപ്രകാരമുള്ള ഒരു സ്ത്രീയെയാണ് ഒരു യുവാവ് തേടേണ്ടത് എന്ന ആശയം കൂടി ഈ വാക്കുകൾക്ക് പിന്നിലുണ്ട്. അമൂല്യമായ രത്നങ്ങളേക്കാൾ വിലയുള്ളവളായാണ് ഉത്തമയായ ഭാര്യ വിശേഷിപ്പിക്കപ്പെടുക. ഭർത്താവുമായുള്ള അവളുടെ ബന്ധത്തിന്റെ പ്രത്യേകതകളാണ് തുടർന്ന് നാം കാണുന്നത്. ഭർത്താവ് അവളിൽ വിശ്വാസമർപ്പിക്കുന്നു, അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുന്നു.
അവൾ ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അവളുടെ പ്രവർത്തനങ്ങളും സർഗാത്മകമായ കഴിവുകളുമാണ് തുടർന്നുള്ള വാക്കുകളിൽ നാം കാണുന്നത്. ചുറുചുറുക്കോടെ നൂൽ നൂൽക്കുന്ന, വസ്ത്രം നെയ്യുന്ന, ജോലി ചെയ്യുന്ന, ഒരു വ്യാപാരിയുടെ കപ്പൽ പോലെ ആഹാരസാധനങ്ങൾ ശേഖരിക്കുന്ന, പുലർച്ചയ്ക്ക് മുൻപേ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും പരിചാരികമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന, നല്ല നിലം നോക്കി വാങ്ങി സ്വന്തം സമ്പത്തുകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്ന ഒരുവളായാണ് സുഭാഷിതം അവളെ വിശേഷിപ്പിക്കുന്നത്. ചണവസ്ത്രമുണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുന്ന അവൾ തന്റെ വ്യാപാരം ലാഭകരമാണോയെന്ന് വിവേകപൂർവം പരിശോധിക്കുന്നുണ്ട്. ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരുവളായി, കാരുണ്യമുള്ള സ്ത്രീയായാണ് ഉത്തമയായ സ്ത്രീ ഇവിടെ വിശേഷിപ്പിക്കപ്പെടുക. ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും ഒരു അനുഗ്രഹമായിക്കൂടിയാണ് അവൾ കണക്കാക്കപ്പെടുന്നത്. മഞ്ഞുകാലത്ത് അവർക്കു ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളും വിരിപ്പുകളും നിർമ്മിക്കുന്ന അവൾ മൃദുലവും ഭംഗിയേറിയതുമായ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ശ്രേഷ്ഠന്മാരുടെ മുന്നിൽ നഗരകവാടത്തിൽ, അതായത് പൊതുസമൂഹത്തിനു മുന്നിൽ, അവളുടെ ഭർത്താവിന് പ്രശസ്തി ലഭിക്കുന്ന വിധത്തിലാണ് അവൾ പെരുമാറുന്നത്. കഴിവും അന്തസ്സുമുള്ള, ഭാവിയെക്കുറിച്ച് ശുഭാപ്തിവിശ്വാസമുള്ള, ജ്ഞാനം ഉള്ളിലുള്ള, ദയയുള്ള, അലസത വെടിഞ്ഞ് കുടുംബാംഗങ്ങളുടെ നടപടികൾ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്ന ഒരു സ്ത്രീയാണവൾ. ഉത്തമയായ സ്ത്രീ എപ്രകാരമുള്ളവളാണ് എന്ന വിവരണത്തിനു ശേഷം ഭർത്താവിൻ്റെയും മക്കളുടെയും കണ്ണുകളിൽ അത്തരമൊരു സ്ത്രീ എപ്രകാരമാണ് കാണപ്പെടുന്നത് എന്നാണ് തുടർന്നുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഭാഗ്യവതിയായ ഒരു സ്ത്രീയായി മക്കളും ഭർത്താവും അവളെ കാണുന്നു. കഴിവുള്ള അനേകം സ്ത്രീകളെക്കാൾ മെച്ചപ്പെട്ടവളായി ഭർത്താവ് അവളെ പ്രശംസിക്കുന്നു. വ്യർത്ഥമായ അഴകും ഭംഗിയുമല്ല, ദൈവഭക്തിയാണ് ഉത്തമയായ സ്ത്രീയുടെ അഴകെന്ന്, അതാണ് അവളെ യഥാർത്ഥത്തിൽ പ്രശംസാർഹയാക്കുന്നതെന്ന് ഉദ്ബോധിപ്പിക്കുന്ന സുഭാഷിതവാക്യങ്ങൾ അത്തരമൊരു സ്ത്രീയും അവളുടെ അധ്വാനവും വിലമതിക്കപ്പെടുകയും സമൂഹമധ്യത്തിൽ പ്രശംസിക്കപ്പെടുകയും വേണമെന്ന ആശംസയോടെയാണ് അവസാനിക്കുന്നത്. ഉപസംഹാരം. 31 അധ്യായങ്ങളുള്ള സുഭാഷിതങ്ങളുടെ അവസാന അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം ചുരുക്കുമ്പോൾ, ഇതിൽ നാം വായിക്കുന്ന മാസാരാജാവായ ലമുവേലിന്റെ അമ്മയുടെ ഉദ്ബോധനവാക്യങ്ങളെന്നതുപോലെ ജാതി, മത, വർഗ, വർണ്ണ, പ്രായഭേദമന്യേ നമുക്കേവർക്കും സ്വീകരിക്കാവുന്ന വിവേകപൂർവമുള്ള ജീവിതത്തിനും തിരഞ്ഞെടുപ്പുകൾക്കും വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് ഈ ഗ്രന്ഥം നമുക്കു നൽകുന്നതെന്ന് തിരിച്ചറിയാം. സമ്പത്തും വസ്തുവകകളും നേട്ടങ്ങളുമൊക്കെ അനുഗ്രഹങ്ങളായി കണക്കാക്കാൻ സാധിക്കുമ്പോഴും ഉത്തരവാദിത്വപൂർണമായ, നീതിയും കരുണയും ജീവിക്കുന്ന, ദൈവഭക്തിയുള്ള, ജ്ഞാനോപദേശങ്ങളനുസരിച്ചുള്ള ഒരു ജീവിതശൈലിയാണ് നമ്മുടെ ജീവിതങ്ങളെ മനോഹരവും അനുഗ്രഹപ്രദവുമാക്കുന്നതെന്ന് സുഭാഷിതഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും മോശമായി ചിത്രീകരിക്കപ്പെടുന്ന സ്ത്രീരൂപത്തിന് വിപരീതമായി ഈ അവസാന അധ്യായത്തിൽ ജ്ഞാനത്തെ ഉത്തമയായ ഒരു സ്ത്രീയുടെ, നയിക്കാനും ഉദ്ബോധിപ്പിക്കാനും കഴിവുള്ള ഒരു അമ്മയുടെ രൂപത്തിൽ അവതരിപ്പിച്ച് ജീവിതത്തിലേക്കു വേണ്ട ഉപദേശങ്ങൾ നൽകുകയാണ് സുഭാഷിതഗ്രന്ഥം. എളിമയുള്ള മക്കളും ശിഷ്യരുമായി അറിവിലും ജ്ഞാനത്തിലുമുള്ള നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് നന്മയിലേക്കും അഭിമാനത്തിലേക്കും പ്രശസ്തിയിലേക്കും വിജയത്തിലേക്കും നമ്മെ നയിക്കാൻ കഴിവുള്ള ഈ ഉദ്ബോധനങ്ങൾ സ്വീകരിക്കുകയും അവയനുസരിച്ച് ജീവിക്കുകയും ഏവർക്കും ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 31 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ ലിബിൻ കൂമ്പാറ ഓപ്രേം എഴുതി, ജോജി ജോൺസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.